0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകൾ ഉണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർട്ടേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: വൈബ് FM 104.6. ഇവിടെ എല്ലാം

0: സിനിമയില്ലാതെ വേറെ എന്ത് അല്ലേ? യെസ്, മീന സിനിമകൾ എടുത്തു പറയുന്ന സമയത്ത് ഈ ഒരു പറയാതെ അറിയാതെ എങ്ങനെ നമ്മൾ പോകും അല്ലേ? ഗുഡ് നൈറ്റ് ആറിയാ, ദിസ് ഈസ് വൈബ് എഫ്എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ വൈബായി നിൽക്കുമ്പോൾ യെസ്, നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ്. യെസ്, ദാറ്റ് ഇസ് നമ്മുടെ സ്വന്തം മത്ലബ്, ഒരു പാട്ട്. അതിനുള്ള ടൈമാണ് കൂട് ഞാൻ ടാനിയ, ഇത് മത്ലബ്, ഒരു പാട്ടിനുള്ള സമയമാണ്.
1: ഗുഡ് മോർണിംഗ് എവരിവൺ. എന്റെ പേര് വിഷ്ണു, ഞാൻ ഹാമിൽട്ടണിലെ ലിൽ മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിലെ ഒരു പ്ലെയറാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഹാമിൽട്ടൺ ന്യൂസിലാൻഡിലല്ല നിന്ന് സംസാരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലാണ്. നമ്മള് ലിൽ മാസ്റ്റേഴ്സിന്റെ 20th ആവാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു ക്രിക്കറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ കളിക്കുന്നത് ബ്രിസ്ബെയിനിലും ഗോൾഡ് കോസ്റ്റിലുമാണ്. സോ ഇന്നത്തെ ഗെയിമിന് വേണ്ടി നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ നമ്മളെ ന്യൂസിലാൻഡിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും അതുപോലെ തന്നെ സ്പോർട്സ് പ്രേമികൾക്കും നമ്മള് 1983 എന്ന മൂവിയിലെ നെഞ്ചിലെ നെഞ്ചിലെ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ എൻജോയ് ദ സോങ് ആൻഡ് എൻജോയ് യുവർ ഡേ. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.

0: 5 FM 104.6 ഇവിടെ എല്ലാം ഫൈബാണ്.
1: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ലല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: യു ആർ ലിസണിംഗ് ടു 5 FM.
2: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
1: വിജി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
2: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
1: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
2: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. ഇവിടെ എല്ലാം ഫൈവാണ്. മിക്സ് ടേപ്പ് മോർണിംഗ്സ്.
5: അങ്ങനെ നമ്മുടെ ദാ ഇന്നത്തെ ദിവസം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് വിത്ത് ലവ് ഒരു പാട്ട് ലൈവ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മുടെ വൈബ് FM ത്രൂ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ കൂടെ ഞാൻ ടാനിയാണ്. ഇവിടെ വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. സ്റ്റേ ട്യൂൺ ഫോർ കുറെ അധികം പാട്ടുകൾ, കുറെ അധികം വിശേഷങ്ങൾ. ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
6: ഹായ്, എന്റെ പേര് ആയുർ എന്നാണ്. എനിക്ക് വേണ്ടത് നമ്മുടെ ദദ്ദൽഹേയും കുടുംബിയോടനുസരിച്ചിട്ടൊരു പാട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്.